0: ഫഹെ ഹെവ്രങ് എംബുരി ഫുറഗസ് ദീഫിനമ ഫഹെ ഖലേഗ് ഫാൻ വിദാൽ വാഷ തിമം ഖലേഗ് ഫാനം അല്ലാഹ് ഫുദേ എക്കലാംഗ മെൻവി ഇലാഹ കുനുവേ ഹമ എക്കനി എക്കലാംഗ തിമം ഖലേഗ് ഫാൻ വക്കീൽ കുറവാ ഫീമെ എക്കലാംഗ ഈ ബൊടുവെഗം വ ആരുഷുഗെ വെരി റസ്കലാംഗെ
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
0: റഹ്മാൻ വന്ത് റഹീം വന്ത് അല്ലാഹുവിൻ്റെ ഇസ്മുഫളും ഫഷാകണമേ.

ഇതാങ്ക ഏവരെങ്കിൽ ദുആയ്ക്കി സുബ്ഹാനക അല്ലാഹുമ്മേ ഏ ഹദ്ദവാ ബഡുകുരി റസ്കലാകോയ് ഈ ബറസ്കലാങ്കെ അളമിൻ തസ്ബീഹ ദന്നവമേ അതി ഇതാങ്ക ഏവരെങ്കിൽ തഹയ്യതക്കി സലാമെ അതി ഏവരെങ്കിൽ ദുആകെ നിമ്മുമക്കി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദുഹുരി ആലം തഗവരി അല്ലാഹ ഷേ.

അതി ഇൻസാനായം ഉന്തകുലെ ജഹിജനമ ഒഷോവെ ഓവെഗിങ് നുവത ഇഷീന്ദ ഇന്ദഗിങ് നുവത കൊളം ഹുരഗിങ് തിമൻ റസ്കലാങ്ക ഹവ്സർത്ത ദ്വാ കുരത്തെ ഫഹെ തിമൻ റസ്കലാങ്ക എമീഹെഗ് കിബൈങ് എ ഉന്തകൂ ഫില്ലവാഫുമും ഏന എ ദാമഗും ഹിംഗാദെ ഉന്തകുലെ ജഹിഗിങ് തിമൻ റസ്കലാങ്ക ഹസ്രത ദ്വാ വെസ് നുഖുറാ കഹലെ ഖാ ഫിരുന്ന എവരെ ഖൊങ് ഉളുണു അമൽത്ത ജീന തെരി കുറവ്വാ ഫാവനീ എഫദൈന്നെ.

ആശി അല്ലാഹു ഇരാദ കുരവിനമ തിമം ഖലൈഫാനു എ ആയത്ത തിബാമി ഹുന്ന വിദാളുവെ നുദെവ്വി മുഹെ അദി എഖലാംഗെ തിബാമി ഹുന്നൻ എ ആയത്ത കെ നുവെസ് എൻഗെവി ഹെ ഫഹെ മീഗെ കുരിൻ തിബാമി ഹുംഗെ തെരേഗ എതദ് ദ്വഹെ വന്ദെൻ എ ബഹി സാളി സഹർ വന്ദെൻ ഹമകശ്വരും തിമം ഖലൈഫാനു ഹുന്നെവിമെ മിബാവതുഗെ വാഹകെ നുദക്കവമെ ഫഹെ തെബാമീഹുന്നക നുയിസ്നേഹയ്യേ.

ഹമകശ്വരം രേദ്വാ തഫാതുവും ഗയ്യായ് ഉടുതകായ് ബിമുഗ അല്ലോഹിദ് എമ്മെഹാ തകെത്തീക തക്വാ വിരുവാ ഭയക ദലീൽ തകിക് വാ കങ്കശവരെ.

ഹമ കശ്വരും ഈമാം വെ സ്വാലിഹ് അമൽത്തെ കുള മീഹുണ്ട എവരെങ്കെ ഈമാം കംഗ സബവും എവരെങ്കെ വെരി രസ്കലാങ്കെ എവരെന്ന തെദ്മു ദക്കവാനത്തെ നിയമത്തുകെ സ്വർഗെ തൗഗ എവരെങ്കെ ദശും ഫെങ്കോർത്ത ഹിംഗ ഹിംഗ ഹുണ്ണാനത്തെ

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: ശ്രമിക്കെ ജംസഫ് സലാമ കുറേ അമിന്ദ ഓസോൺ പട്ടണ ഹിമായ
1: ഓസോൺ പട്ടണ നെറ്റിച്ച് നമ്മൾ കേക്ക് തിരുവോണക്കേ എപ്പതാണ്.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്